0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എസ് അശ്വതി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. വയലിൻ ശ്രീമതി എസ് ആർ രാജശ്രീ, മൃദംഗം ശ്രീ പാലക്കാട് മഹേഷ് കുമാർ, ഖടം കോട്ടയം ശ്രീ ഉണ്ണികൃഷ്ണൻ.

0: മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ഭൗളി രാഗത്തിൽ പാർവതി നായക എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Dr. S. Ashwathi. She's accompanied on the violin by Srimati S. R. Rajashree, on the mridangam by Sri Palakkad Mahesh Kumar, and on the ghatam by Kottayam Sri Unnikrishnan. Listen to the compositions of Maharaja Swadhi Thirunal. She begins a Carnatic classical music concert with Parvati Nayaka in the rag Bhauli, set to Adithal.

0: ഭൗളി രാഗത്തിൽ പാർവതി നായക എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാർവതി നായക ഇൻ ദ രാഗ് ഭൗളി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ രാമ രാമ ഗുണസീമ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഇസ് രാമ രാമ ഗുണസീമ ഇൻ ദ രാഗ് സിംഹേന്ദ്ര മധ്യമം സെറ്റ് ടു ആദ്യ താൾ.

0: സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ രാമ രാമ ഗുണസീമ എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസണിംഗ് ടു രാമ രാമ ഗുണസീമ ഇൻ ദ രാഗ് സിംഹേന്ദ്ര മധ്യമം സെറ്റ് ടു ആദ്യ താൾ.
0: അവസാനമായി തരുണി ഞാൻ എന്തു ചെയ്യുവോ എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. രാഗം ദ്വിജാവന്തി മിശ്രചാപ്പ് താളം.
1: ഡോക്ടർ എസ് അശ്വതി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ പദം തരുണി ഞാൻ എന്ത് ചെയ്യുവോ ഇൻ ദ രാഗ് ദ്വിജാവന്തി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: തരുണി ഞാൻ എന്തു ചെയ്യൂ എന്ന പദമാണ് കേട്ടത്. രാഗം ദ്വിജാവന്തി, മിശ്രജാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ പദം, തരുണി ഞാൻ എന്തു ചെയ്യൂ, ഇൻ ദ രാഗ് ദ്വിജാവന്തി സെറ്റ് ടു മിശ്രജാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് അശ്വതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീമതി എസ് ആർ രാജശ്രീ. മൃദംഗം ശ്രീ പാലക്കാട് മഹേഷ് കുമാർ. ഖടം കോട്ടയം ശ്രീ ഉണ്ണികൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ഡോക്ടർ എസ് അശ്വതി. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വർ ശ്രീമതി എസ് ആർ രാജശ്രീ ഓൺ ദ വയലിൻ, ശ്രീ പാലക്കാട് മഹേഷ് കുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് കോട്ടയം ശ്രീ ഉണ്ണികൃഷ്ണൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആലത്തൂർ സഹോദരന്മാരായ ശ്രീനിവാസ അയ്യർ, ശിവസുബ്രഹ്മണ്യ അയ്യർ എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം പൂർവി കല്യാണി രാഗത്തിൽ ദേവദേവ ജഗദീശ്വര എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal duet by Alathur brothers, Srinivasa Iyer and Shiva Subramania Iyer. They begin their Carnatic classical vocal duet with the composition of Maharaja Swadhi Thirunal, Deva Deva Jagadishwara, in the rag Purvi Kalyani set to Aditaal.

0: മഹാരാജ, സ്വാതി തിരുനാൾ രചിച്ച ദേവദേവ ജഗദീശ്വര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം പൂർവി കല്യാണി, ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ദേവദേവ ജഗദീശ്വര ഇൻ ദ രാഗ് പൂർവി കല്യാണി, സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി ഹരി കാംബോജി രാഗത്തിൽ എന്തുക്ക് നീ ദയ എന്ന കീർത്തനം കേൾക്കാം, ആദ്യ താളം. ത്യാഗരാജസ്വാമികൾ കൃതി.
1: Listen to a composition of Saint Thyagaraja, Enduku Nee Daya, in the rag Hari Kamboji, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച എന്തുക്കു നീതയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹരികാംബോജി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, എന്തുക്കു നീതയ, ഇൻ ദ രാഗ് ഹരികാംബോജി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ഹനുമത്തോടി രാഗത്തിൽ എന്തുക്കു ദയറാദു എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം, ത്യാഗരാജ സ്വാമികൾ കൃതി.
1: ആലത്തൂർ ബ്രദേഴ്സ് ശ്രീനിവാസ അയ്യർ ആൻഡ് ശിവസുബ്രഹ്മണ്യ അയ്യർ കൺക്ലൂഡ് ദ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, എന്തുക്കു ദയറാദു, ഇൻ ദ രാഗ് ഹനുമത്തോടി, സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച എന്തുക്കു ദേറാദു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹനുമത്തോടി, മിശ്രജാപ്പ് താളം.
1: You were listening to a composition of Saint Thyagaraj.

0: എന്തുക്കു ദയറാതു എന്ത് രാഗ് ഹനുമതോടി സെറ്റ് ടു മിശ്രചാപ്പുതാൾ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആലത്തൂർ സഹോദരന്മാരായ ശ്രീനിവാസ അയ്യർ, ശിവസുബ്രഹ്മണ്യ അയ്യർ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
0: യു ആർ ലിസണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ആലത്തൂർ ബ്രദേഴ്സ് ശ്രീനിവാസ അയ്യർ ആൻഡ് ശിവസുബ്രഹ്മണ്യ അയ്യർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ അനന്ത പത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Ananda Padmanabhan, supporting on Veena by A. Anand Kaushik and on Mridangam by Parashala V. Devi. Adhyam Mohan Ragathil Adithala Varnam. The first item of this concert is a Varnam in Mohan Ragathil.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക്. ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്.

എ അനന്ത പത്മനാഭന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൌശിക് കൂടെ വായിക്കുന്നു. പാറശാല വി രവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്ത പത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാംഗി രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലെ. നെക്സ്റ്റ് ഈസ് അപരാധമുലെ ഇൻ രാഗ ലതാംഗി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൌശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.